ജല മനോരഥമ തങ്കലേ പാടുക മയാളേ കേട്ടോ പരമഭക്ത ഭക്തരു തുരുളഭാരാവാറുണ്ടാകുടെ കളിപാതലു തീർച്ചുമായുംബുജമുണ്ടകമയാനക്കി കടോമാടലാടൽ ഹരേ സായി ദേവ പത്തിരമുട്ടുപാടേടുരകരാജരാജ്യാപണി ശ്രീവെങ്കടേശ സുപ്രകാശ സർവോന്നത സജ്ജനമാനസന കേതന കനകാംബര തരളത മകുട കുന്ദരഹരാജിതഹരേ ജനുജുനേ പൊകടഗ സാധന.